0: കൂടാകവും വഴിനെടുത്തു നാർക്കത്തിൽ സ്വാമി അവരുടെ കൂടെ ഇന്ന് ആശീർവദിച്ച് വഴിനെടുത്തു കഥകരത്തിലെ അവരെയും അവർ കുടുംബത്താരെയും
1: Recording in progress.

ഓർമ്മപ്പെടുത്തുന്നു. ഭാവിയാനവരെ മക്കൾക്ക് നീ എല്ലാ അവർക്ക് വരുവായ കാട്ടുന്നത് കാകുമ്പോ കൂടാണ് കൂടി നന്ദി അപ്പ ആവിയാനവരെ എന്റെ സാമാൻ വിലയുള്ള ആലീസനം എവ്വളവോ കഷ്ടപ്പെടുകൃത അവനെ എന്റെ വെയിൽ വെക്കിയാൽ അഹോരങ്ങളാലും ജനങ്ങൾ അഗ്നിയാകുന്നത് തകപ്പനെ എല്ലാവരുടെയും നീ ഇപ്പോ കാൺകൃതവനായിരുന്നു.

0: ദേശത്തെ തിരുപ്പിക്കൊണ്ട് കന്നസ്വാമി, ദേശമം കുടിയ സ്വാമി, മിഷനറി ഒരുനാളം കട്ടപ്പെട്ട ദേശം ആണ്ടവർ സഹപ്പനെ, ദേശത്തേക്ക് ഒരു വിഷയം ഒരു ദിവസം ഇറക്കം ഉണ്ടാവുക. ദേശത്തിൻ മക്കളെല്ലാം ആശീർവദിക്കപ്പെടട്ടെ, പൊല്ലാതെ വഴികളിൽ വിട്ട് മണം തുറമ്പട്ടും, അങ്ങടെ ഉറവുകളെല്ലാം രക്ഷിക്കപ്പെടട്ടെ. അപ്പാ നമ്പി തലവുകളിലാളുകൾക്കാൻ വേണ്ടി കൊള്ളുകറോ നീതിയും കരമതുകളെ താൻ പറ്റും സ്വാമി. ഉന്നയുള്ളവർകളായി കൊടുത്താൽ നീ ആണ്ടവരെ നീതിക്ക് പയന്ത് കടാദേശത്തെ ആളുകളായി നടത്തുന്ന സ്വാമി. ഇവരുടെക്കാൻ വേണ്ടി വിഗ്രഹാരാധനകളിലാ ഒളിന്തു പോകട്ടും സ്വാമി, ഒളിന്തു പോകട്ടും സ്വാമി, ഒളിന്തു പോകട്ടും സ്വാമി. ദിവനുള്ള ദേവനെ നീങ്ക മാത്രം ദത്തേശത്ത് വ്യാധിശയുള്ളായിരുന്നു. ഇവിടെയാവുക ദേശങ്ങൾക്കാം ഇരണ്ട ദേശങ്ങൾ കൊണ്ടൊക്കാൻ വേണ്ടി ദേശങ്ങളെല്ലാം വിളിച്ചെത്തിക്കാനവേണും സ്വാമി, കാനവേണു വേണ്ടവരും ആദ്യനധികം കാലത്തിൽ എത്തിയ ചേരദേവൻ നീങ്ക അപ്പാ ഇരുക്കീങ്കപ്പാ ഇരുക്കീങ്കപ്പനക മാറാതവർ മാറാതെ ഉങ്ങടാത്താനപ്പാ മുടിയും ഉങ്ങളുടെ തിട്ടങ്ങളും ചിട്ടങ്ങളും ആണ്ടവരെ നീങ്ക നടത്തി മുടിക്കുന്ന ദേവൻ സ്വാമി. ദേശങ്ങൾ കൊണ്ടൊക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശേഷം ആശീർവദിക്കപ്പെടും. അയ്യാൻ കൂടിയ ശേഷം ആണ്ടവരെ ജീവിക്കണം സ്വാമി, ദേശം പാൽവടിയ വേണം സ്വാമി, പരിശുദ്ധപ്പെട വേണം സ്വാമി, നിങ്ങൾക്ക് മഹിമയെ ചെലുത്ത വേണം സ്വാമി. അത് കാരണപ്പോ ദേശത്തിന് ആശീർവാദം ആശീർവാദം ആശീർവാദം ആശീർവാദം ദേശത്തുക്കാൻ വേണ്ടിക്കുള്ളൂ. ഞാൻ ആഗ്രഹിക്കാം ഓരോരോ മന്ത്രിസഭകളൊക്കാൻ വേണ്ടിക്കുള്ളൂ. ഇരുക്കട്ടെ സ്വാമി, ഇരുക്കട്ടെ ഞങ്ങളുടെ ദേശത്തുക്കാൻ വേണ്ടിക്കട്ടെ. എപ്പിടിയാകെ ആന്തവരെ കോടി മക്കൾ എത്തിനോ ദേശങ്ങൾ ആന്തവരേ ഇവിടെ വെളിച്ചെത്തിക്കാൻപാറുകളാ വെളിച്ചെത്തിക്കാൻപാറുകളാ വെളിച്ചെത്തിക്കാൻ. അപ്പാ ജപിക്കുമാണ്ടവർ ജപിക്കുമാണ്ട അയ്യാ സങ്കടം വേളിയൊക്കാൻ വേണ്ടിക്കൊള്ളും. അതുകൊണ്ട് അഞ്ച് കുളിയും ചേറെ ഒവ്വൊരു കുളിയക്കാരൊക്കാൻ വേണ്ടി വേണ്ടിക്കൊള്ളൂറും സ്വാമി. ഇന്ന നാൾക്കളിൽ ആണ്ടവരെ അന്ന് കുളിയക്കാർ ഒവ്വൊരുവരെയും എനിക്ക് താണ്ടി വെള്ളപ്പെടുത്തി ആശീർവദിച്ച് നടത്തുന്ന സ്വാമി, നടത്തുന്ന സ്വാമി നന്ദി സ്വലൂർ. എന്റെ പിള്ളേർ കുടുംബങ്ങൾക്കാകെ വേണ്ടിക്കൊള്ളൂറും സ്വാമി. അപ്പാ നന്ദി സ്വലൂർ. നന്ദി ഇമ്മറ്റമായി നടത്തുന്ന അഭിനേശ്വരെ, നിങ്ങൾ ഇമ്മറ്റമായി നടത്തുന്നെങ്കിൽ സ്വാമി നന്ദി സ്വലൂർ. നന്ദി സ്വലൂറും നന്ദി സ്വലൂറും നന്ദി സ്വലൂറും നന്ദി സ്വലൂർ. കണമും തുതിയുമായി നീങ്ങിതാനാ യേശു നാമത്തിൽ ലഭിക്കൂ നമ്മൾ നല്ല പിതാവി. ആമേൻ ആമേൻ ആമേൻ
1: ആമീൻ ആമീൻ. ഇതുവരെ നേരമളിന്ത് ജപിച്ച് ആശീർവദത്തെ ഉള്ളയും കത്തർദാമേ ആശീർവദത്തെ വളിനടത്തുവാറാക കത്തരെ കരത്തിലെ ഒപ്പുവിക്കുവോം. കത്തർദാമേ ഉങ്ങളുടെ നിങ്ങൾ കൂടെ ഇന്ന് വളിനടത്തുവാറാക. ഞങ്ങൾ തുമ്പോമാക തിങ്കക്കിളമ ജപവളിയിലെ സന്ധിപ്പോം. അതുവരെയും ദിവസമാത കുറുറോം വാഴ്ത്തുറോം ആശീർവദിക്കുവോം. നന്ദിയമ്മ. ഗോഡ് ബ്ലെസ് യു. ആമേൻ
0: ആമേൻ
1: ആമേൻ. അർമ്മയാനുകളെ, ഇതുവരെ നേരം എങ്ങളുടെ ഓളിയർ മിസ്സസ് പത്മാവതി ജെയിംസ് അമ്മ അവർ മിസ്സാക്ക കനഡാവിൽ നിന്ന് ഇന്ന് ജപങ്ങളെ കൂടാക വഴിനടത്തിനാർ കത്തർദാമേ അവരുടനും കൂടെ ഇന്ന് ആശീർവദിച്ച് വഴിനടത്തുവാറാക. എല്ലാ കാര്യങ്ങളിലും കത്തരെ പാതുകാപ്പിൻ കരം ആശീർവദിക്കും കരം അവരോടും അവർ സന്തതിയോടും കൂടെ ഇരുന്ന് ആശീർവദിച്ച് വഴിനടത്തുവാറാകൻ്റെ വാഴ്ത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് വേളയിലും നന്ദികളെയും വാഴ്ത്തുക്കളെയും കൂറുവോം. കത്തരെ കരത്തിലെ ഒപ്പുവിത്തുകൊണ്ട് ഞങ്ങൾ അടുത്ത് നീഴ്ച കൂടാ കടന്ന് സെൽവോം. വേദാഗമ കേൾവി ബദൽ നീഴ്ച വേദാഗം കേൾവി ബദൽ നീഴ്ചയിലെ എണ്ണഹിൻ്റെ ഓരോവരെയും കത്തർദാമേ അളിത്തു വന്ന് നേരത്ത് വഴിനടത്തുവാറാക. അതേവേളയിലെ എടുത്ത് വഴിനടത്തുകിറ ഊളികളെയും കത്തർദാമേ ആശീർവദിച്ച് വഴിനടത്തുവാറാക. കത്തരെ കരത്തിലെ അവരുടെയും ഒപ്പുവിപ്പോം. ഞങ്ങൾ ഇന്ന് വേളയിലും ഒരു പാടലോട് ഇണകിൻ്റെ പൊഴുത് ഇണയവാറുകൾ കത്തർ വഴിനടത്തുവാറാക. ആമേൻ ആമേൻ ആമേൻ. ഞങ്ങൾ ഇണയിന്തിരുപ്പത് സംഗമം വാനൊലിയും നേരടി ഒലിപരപ്പ്. ഇണയിന്തിരിക്കുന്ന ഒവ്വൊരുവരെയും ഉയർത്തെളുന്ന വല്ലമയുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും സംഗമം വാനൊലി ടീം സാർവിലും വാഴ്ത്തുകിറോം ആശീർവദിക്കുകയും. ആമേൻ ആമേൻ.

liturgia, la sera alle 3:30 con la canzone. Tappanero le cava, indico loro, era le cava, indico loro, tappanero, indico loro, indico loro, andare da quella sinacca, ecco, fuliero le cava, tappanero, ma tu mano, vuole te peggio per quello, ma io, andare, vuole curare tu, mullare, andare, snella, stana, di quel che l'hai. ആശീർവാദത്തെ കൊടുങ്ങ സ്വാമി സഹപ്രണികളുടെ കുടുംബങ്ങളുള്ള ആശീർവാദത്തെ കട്ടളയിരുന്നു സ്വാമി. എല്ലാം ഇത് കടച്ചി നാൾക്കാണ്ടവരെ ഓടിയേറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു പോണ ഊഴിയാണ്ടവരെ മറുപടിയും ആയാണ്ടവരെ കട്ടപ്പെട വേണ്ടമെന്ന് ജീവിക്കുന്ന സ്വാമി. ഊഴിയത്തിൽ മറങ്ങി ആശീർവദിക്കപ്പെട വേണ്ടമെന്ന് ജീവിക്കുന്ന സ്വാമി. എല്ലാം എന്തെങ്കിലും എല്ലാവരുടെ സ്വാമി കടത്തിലിരുന്ന് വിളമ്പടിയായി തൂക്കിവിടുമ്പടിയായി വന്നിക്കൊള്ളുക. ആണ്ടവരെ ഇരുന്നു ആണ്ടവരെ ആണ്ടവരെ എപ്പോഴാണ് ഊര്യങ്ങളിൽ നിമിത്തം ആണ്ടവരെ വഞ്ചനയാണ് ഉപദേശങ്ങളിൽ നിമിത്തം ആണ്ടവരെ ഇവർക്കുള്ളിലെന്ത് ആണ്ടവരെ പോയിക്കൊണ്ടിരിക്കുക ആണ്ടവരെ എന്ത് കാലമായിരിക്കുക സ്വാമി. ഹരിശങ്കപ്പ ഇവരുടെ തൂക്കിനെടുത്തുങ്കപ്പ അവർ പഴയ പണി ഞങ്ങളുടെ നിലമയ്ക്ക് വന്ന് ഇവിടെ ഊര്യത്തിൽ ചെറുകളായി മാറ്റുമ്പോൾ മഞ്ഞയിങ്കപ്പ മഞ്ഞയിങ്കപ്പ വളഞ്ഞു പോകുന്നതിലിരുന്ന് തൂക്കി വിടുമ്പോപ്പ തൂക്കി വിടുമ്പോ ആശീർവാദത്തെ കട്ടുവിടുന്ന സ്വാമികൾക്കാവേണ്ടിക്കുള്ള സഹപ്പനെ എന്തെല്ലാം ഇരിക്കുക മംഗളങ്ങളെല്ലാം കാങ്കരുത് സന്ധിക്കുമ്പോഴേ വേണ്ടിക്കുള്ളു. പിള്ളേ കുടുംബങ്ങളെല്ലാം ശത്രുവാണ് വഞ്ചിച്ചു പോയി അലിച്ചുവിടാതെ തകപ്പനെ പാതുകാത്തിക്കൊള്ളുമ്പോ സ്വാമി ഇവരെടുക്കാൻ വേണ്ടി കൊള്ളുറം തകപ്പനെ തകപ്പനെ വന്നിക്കുള്ളൂ. ഭർത്താവേ നന്ദി സുഖം നന്ദി സുഖം നന്ദി സുഖം അപ്പാ സഭയെടുക്കാൻ വേണ്ടി കൊള്ളുറം അപ്പാ സഭകളെല്ലാം ആണ്ടവരെ ദേവനീയുടെ വാർത്തയും ബലി ആണ്ടവരെ സഭകളെല്ലാം ചെയ്യപ്പെടട്ടും സ്വാമി.

ഞാൻ ഇതുപോലെ കാലമത്താ പിന്നാമലാണ്ടവരെ എന്റെ ദേശത്ത് നിന്ന് കാലങ്ങളിലാണ്ടവർ വളരെമക്കളപ്പ കണ്ണീരപ്പ വേദനയപ്പ പിരിവുകളപ്പ വേണ്ടി അണ്ടുകാനപ്പ എല്ലാവറ്റും നിരപ്പ മുടിയും എല്ലാവറ്റും ആശീർവദിക്ക മുടി അയ്യാ പെരിന്തിരിക്കുന്ന കുടുംബങ്ങളാണ്ടവരെ കഴിയിക്കൊണ്ടേ പൗരാണം കുടുംബങ്ങളെ വിട്ട് പിള്ളേകളെ വിട്ട് കണവനെ വിട്ട് മനവിയെ വിട്ട് പെറ്റൂരെ വിട്ട് ആണ്ടവരെ ഒരു വിഷയം ആണ്ടവരെ